എഫ്എം 101.5 എഫ്എം 101.5 പ്രാണസമ പ്രേമി രാഗസ്വര ബിന്ദുമിൻ മാനവീയ പ്രേമി സൗന്ദര്യാത്മക വ്യോമനോപട്ടത്തിരുനക്കല് ലഖന ഗർവാദ സന്തതിയ ധാരേ അവസാന ദിഗഹരുമലങ്കതമായി അഭിമേ നവതിന്നെ.